0: സുഖം കോരുവാടു വിദ്യാർത്ഥി കാണേറ.
1: ദ വൺ ഹു ഇസ് ആഫ്റ്റർ പ്ലെഷർ കെൻ നോട്ട് ബി സ്റ്റുഡന്റ്.
0: വിദ്യാർത്ഥി സുഖം കോരടു.
1: സ്റ്റുഡന്റ് വിൽ നെവർ ബി ആഫ്റ്റർ കംഫർട്ട്.
0: സുഖം കോരേ വിദ്യാർത്ഥി വിദ്യാർത്ഥി കാണേറടു.
1: He cannot be a student if he is after comforts.
0: Vidyanu koreyatuvanti vaadu sukarthi kaaneradu.
1: If you really want education, you cannot be after pleasure.
0: Kanuka sukhamunu tyagam chesi vidyanu abhyasinchinatuvanti vidyarthiye nijamaina vidyarthi. Vidyam arthaiteeti vidyah. Vidyarthi vidyanni arthinchali gaani sukhanni arthinchadam idi artham leneatuvanti yokka vidya.
1: Therefore, a true student should sacrifice all the pleasure and comforts and he should try to acquire education.
0: Paramatma premanu prakruti lo prajalaku paramatma premanu ప్రకృతిలో ప్రజలకు